0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് മൃദംഗം, ശ്രീ പെരുക്കാവ് പി എൽ സുധീർ ഖടം. ആദ്യം ഗൗളരാഗത്തിൽ പ്രണമാമ്യഹം എന്ന കൃതി കേൾക്കാം. ആദിതാളം മൈസൂർ വാസുദേവ് ആചാർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Flute Recital by Shri P. Padmesh. He is accompanied on the violin by Shri Muttara B. N. Ravindran, on the mridangam by Shri K. B. Ganesh, and on the ghatam by Shri Perikao P. L. Sudhir. He begins his Carnatic Classical Flute Recital with the composition of Mysore Vasudeva Achar, Pranamamyaham. In the rag, Gaula, set to Adithal.

0: ഇനി കാവ്യരാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച വിഹരമാനസ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: Continuing his Carnatic classical flute recital, he will now present a composition of Maharaja Swadhi Thirunal, Vihara Manasa, in the rag Kapi, set to Mishra Chappathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് മൃദംഗം, ശ്രീ പെരുകാവ് പി എൽ സുധീർ ഖടം. ഇനി മോഹനം രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മോഹനരാമ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Flute Recital by Shri P. Padmesh. He is accompanied on the violin by Shri Muttara B. N. Ravindran, on the mridangam by Shri K. B. Ganesh, and on the ghatam by Shri Perikau P. L. Sudhir. Next is a composition of Saint Thyagaraja, Mohana Rama. In the rag, മോഹനം സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം.
1: ശ്രീ പി പത്മേഷ് കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ വിശ്വേശ്വർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപക താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ പി പത്മേഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് മൃദംഗം, ശ്രീ പെരിക്കാവ് പി എൽ സുധീർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റെസൈറ്റൽ ബൈ ശ്രീ പി പത്മേഷ്. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ ഓൺ ദ വയലിൻ, ശ്രീ കെ ബി ഗണേഷ് ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ പെരിക്കാവ് പി എൽ സുധീർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ ആഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാദേവി വാസുദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ വിവേക് സി രാജു വയലിൻ, ശ്രീ വി ആർ നാരായണ പ്രകാശ് മൃദംഗം. ആദ്യം ഗംഭീര നാട്ടാരാഗത്തിൽ ശ്രീ ജാലന്ധര എന്ന കൃതി കേൾക്കാം. ആദിതാളം മൈസൂർ മഹാരാജ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shrimati Geeta Devi Vasudevan. She is accompanied on the violin by Shri Vivek C. Raju and on the mridangam by Shri V. R. Narayana Prakash. She begins a Carnatic classical vocal recital with a composition of Mysore Maharaja Shri Jalandhara in the rag Gambhira Nata set to Aditaal. Shri

0: ഇനി കാംബോജ് രാഗത്തിൽ ഭദ്രാചലം രാമദാസ് രചിച്ച ഏമയ്യ രാമ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: Continuing our Carnatic classical vocal recital, she will now present a composition of Bhadrachalam Ramdas, Ye Maya Rama, in the rag Kamboji set to Kandachapatal.

0: അടുത്തതായി ഭവപ്രിയ രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ശ്രീകാന്തനി എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശ്രീകാന്തനി. ഇന്ത് രാഗ് ഭവപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ഗീതാദേവി വാസുദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ വിവേക് സി രാജു വയലിൻ, ശ്രീ വി ആർ നാരായണ പ്രകാശ് മൃദംഗം. ഇനി പന്തുവരാളി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ശംഭോ മഹാദേവ എന്ന കൃതി കേൾക്കാം. രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati Geeta Devi Vasudevan. She is accompanied on the violin by Shri Vivek C. Raju and on the mridangam by Shri V. R. Narayana Prakash. Now listen to a composition of Saint Tyagaraja, Shambho Mahadeva. In the rag, Panduvarali, set to Rubagatal.
2: Tada!

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി ഗീതാദേവി വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ വിവേക് സി രാജു വയലിൻ, ശ്രീ വി ആർ നാരായണപ്രകാശ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി ഗീതാദേവി വാസുദേവൻ. Accompanying artist were Shri Vivek C. Raju on the violin and Shri V. R. Narayana Prakash on the mridangam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈ കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാജാമ ഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Vocal Recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan. On the mridangam by Kalladai Kuruchi S. Shivakumar. And on the ghatam by Adambakkam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, Indiragam Adhana, set to Aditalam.

0: അഠാണരാഗത്തിൽ മൈസൂർ സദാശിവറാവുവിന്റെ വാജാമഗോചരു എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് മൈസൂർ സദാശിവറാവു, വാജാമഗോചരു. ഇന്ത് രാഗം അഠാണ, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി ബ്രോവ് സമയമിതേ, ഗർഭപുരി വാസർ കൃതി, രാഗം ഗൗരി മനോഹരി, ആദിതാളം.
1: കണ്ടിന്യൂ ഹർ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പസിഷൻ ഓഫ് ഗർഭപുരി വാസർ, ബ്രോവ സമയമിതേ, ഇന്ദ് രാഗം ഗൗരി മനോഹരി, സെറ്റ് ടു ആദിതാളം.

ഇനി ശ്രീ കാമാക്ഷി സുബ്രായ ശാസ്ത്രി സാഹിത്യം വസന്താരാഗം ആദിതാളം. ലിസൺ നൗ ടു ശ്രീ കാമാക്ഷി കമ്പോസ്ഡ് ബൈ സുബ്രായ ശാസ്ത്രി ഇൻ രാഗ് വസന്ത സെറ്റ് ടു ആദിതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കെ എം എസ് മണി.

അടുത്തത് ധേനുകരാഗത്തിൽ തെലിയലേരു രാമ, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് തെലിയലേരു രാമ കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റു ആദിതാള ഇൻ രാഗ ധേനുക.

അടുത്തത് മോഹനരാഗത്തിൽ സദാപാലയ എന്നാരംഭിക്കുന്നു. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. നെക്സ്റ്റ് ഈസ് സദാപാലയ ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

അനുരൂപിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി ഇസ് അക്കംപനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്. അരുൾ ചെയ്യ വേണ്ടും രാഗം രസികപ്രിയ, ആദിതാളം കോടീശ്വരയ്യർ കൃതി. He continues his violin concert with Arul Cheyya Vendum in Raga Rasika Priya, set to Aditalam, composed by Kodi Churaiyar.

അടുത്തത് ബ്രഹ്മമൊക്കട്ടെ എന്നാരംഭിക്കുന്ന അന്നമാചാര്യ കൃതി. ആദ്യ താളം തിശ്രനട. നെക്സ്റ്റ് ഈസ് ബ്രഹ്മമൊക്കട്ടെ കമ്പോസ്ഡ് ബൈ അന്നമാചാര്യ, സെറ്റു ആദിതാള ഇന്ദരാഗ തിശ്രനട.

0: ഇതുവരെ കേട്ടത് സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, കെ എം എസ് മണി മൃദംഗം, സി എച്ച് ശ്രീകുമാർ തവിൽ, വെള്ളിനേഴി രമേശ് മുഖർശംഖ്. യു ആർ ലിസ്ണിംഗ് ടു എ വയലിൻ കൺസേർട്ട് ബൈ സി എസ് അനുരൂപ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ ദ മൃദംഗം, സി എച്ച് ശ്രീകുമാർ ഓൺ ദ തവിൽ, ആൻഡ് വെള്ളിനേഴി രമേശ് ഓൺ ദ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.